വാനങ്ങളെ ഉണ്ടാക്കിനവ്, നീരെ അസ്തിവാരപ്പെടുത്തിനവ്, നീരെ അളവിട്ടവ, നീരെ കാണുക ദൈവമാത്രമേജിയോട് വനങ്ങളാക്കിനവ്, നീരെ അസ്തിവാരത്തിനവ്, നീരെ അളവിട്ടവ, നീരെ